ജഗമെല്ല പ്രേമമയമു പ്രേമരൂപമു ഗൊനിവച്ചി പ്രേമി വീര പ്രേമരൂപമു ഗൊനിവച്ചി പ്രേമി വീര പ്രേമരൂപമു ദൈവംബു പ്രേമമയമു പ്രേമരൂപമു